வெல்கம் டு குமரி எஃப்எம் 101. நமஸ்காரம். கானகேரளி கேட்டுக்கொண்டிருக்கிற ஏவர்க்கும் ஸ்வாகதம். ஹாய், குட் மார்னிங் ஆல். ഇന്നത്തെ ഗാനകേരളയില് നമ്മള് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. എന്താണെന്നല്ലേ? ആ കേൾക്കാം, ഓടിവായോ. അപ്പോ പിന്നെ ഇന്നത്തെ സെഷൻ ഒരു നല്ല പാട്ടിൽ കൂടി തുടങ്ങിയാലോ? ലണ്ടൻ ബ്രിഡ്ജ് 2014 വന്ന മൂവിയാണ് ഹരിചന്ദ്രൻ പാടിയത്.

വാവിട്ട സംസാരം പലപ്പോഴും ആളുകളെ പല പ്രശ്നങ്ങളിലും ചാടിക്കാറുണ്ട്. ഇതിന് കാരണം എന്താണെന്നറിയോ? ആരോട് എപ്പോൾ എന്ത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുമില്ല, പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. ആ പ്രാക്ടീസ് തുടങ്ങാനേ ഒരു ടിപ്പ് പറഞ്ഞുതരട്ടെ. മറ്റൊരാൾ അറിയേണ്ടത് എന്തോ അതിൽ കൂടുതൽ ഒന്നും നിങ്ങളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അയാളോട് സംസാരിക്കാതിരിക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. അത്ര തന്നെ. കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്. ജലകം മൂവിയിൽ നിന്നും ഒരു നല്ല പാട്ടാണ് കെ ജെ യേശുദാസ് പാടിയത്.

0: നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ അത് എവിടെയാണ്?
1: ഒന്ന് തപ്പിക്കേ, നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ സേഫ് ആണ്, പ്രശ്നമില്ല. ഇനി അത് വേറെ ആരെങ്കിലും പോക്കറ്റിലാണ് എങ്കിൽ പണി പാടി. ഒരു കാലത്തും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാൻ പോന്നില്ലേ? അതുകൊണ്ട് ആ താക്കോൽ എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. കീപ് ഗോയിങ്. നേരം മൂവിൽ നിന്നും ഒരു ആടിച്ചു പൊളിച്ച പാട്ടാണേ.

രണ്ടുപേരെ നിങ്ങള് ജീവിതത്തിൽ മറക്കരുത്. ഒന്ന്, എല്ലാ വേദനയിലും നിങ്ങളോടൊപ്പം ഉണ്ടായ വ്യക്തി. രണ്ടാമത്തേത്, നിങ്ങൾ ജയിക്കാനായി പലപ്പോഴും എല്ലാം നഷ്ടപ്പെടുത്തിയ വ്യക്തി. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഇത് മിക്ക കേസുകളിലും നിങ്ങളുടെ അമ്മയും അച്ഛനുമായിരിക്കും. ഒരിക്കലും മറന്നു പോവല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ. കീപ് ഗോയിങ്. ഹാപ്പി ലൈഫ്, പുതിയ മുഖം, ഈ മൂവിയിൽ നിന്നും ഒരു സൂപ്പർബ് സോങ് ആണേ.

നിങ്ങളൊന്ന് 5 കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരുമായി ഒന്ന് കറങ്ങി നോക്കിക്കേ. അധികം താമസിക്കാതെ നിങ്ങളും 6-ാമത്തെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളായി മാറും. ഇനി 5 വെഡ്ഡികളോട് കറങ്ങി നടക്കുന്നുവെങ്കിലോ താമസിക്കാതെ 6-ാമത്തെ വെഡ്ഡിയായിട്ട് നിങ്ങൾ മാറും.

ടാറ്റാ ബൈ പറയുന്ന സമയം തന്നെയാണ്. ഇതുവരെ നിങ്ങളോട് ആർ ജെ ബൃന്ദാജി, നിർമ്മാതാവ് എസ് നവരത്ന, താങ്ക് യു ഓൾ. നമുക്ക് ഇനി അടുത്ത സാറ്റർഡേ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.